0: സിഇഒ അരിച്ചിട്ടിത്ത്. ചിക്ക അണുവറത്തുള്ള കൊടുകു വിശ്വവിദ്യാലയത്തിൽ ജ്ഞാനക്കാവേരി പറമ്പിൽ നാളെ അന്താരാഷ്ട്രീയ പ്രജാപ്രഭുത്വ നാളിന കൈപ്പന്ത് സമാജ കല്യാണ ഇലാഖയുടെ സഹായക നിർദ്ദേശക സിദ്ദേഗൌഡ് അരിച്ചിട്ടിത്ത്. നാളെ പലക്ക 10 ഗണ്ടിക്ക് നടപ്പ കാര്യക്രമത്തിൽ സോമർപേട്ട പിന്നെ കുശാലനഗര താലൂക്ക് മക്കൾക്ക് താലൂക്ക് മട്ടത്തിലെ യുവ സംസത്ത് നടപ്പാന്ത് അവ മാഹിതി തന്ത്. ജില്ലാ പഞ്ചായത്ത് മടിക്കേരി താലൂക്ക് പഞ്ചായത്ത് പിന്നെ പശുപാലന പിന്നെ പശുവൈദ്യ സേവാ ഇലാഖയുടെ മടിക്കേരി വിഭാഗത്തിൽ ആദ്യനെല് ചാക്ക് നായ പിന്നെ പൂഞ്ഞയക്ക് റേബീസ് ചൂതുമതെന്ന ബണ്ണയായിത്തു കൊടുപ്പ് ശിബിര നാളെ പലക്ക 10 ഗണ്ടിഞ്ച് മജ്ജന 12 ഗണ്ടിക്ക് തന്നെ മറുകോട് പ്രാഥമിക പശു ചികിത്സാ കേന്ദ്രത്തിൽ ഏർപ്പാട് മാടിത്ത്. സാർവജനികങ്ങ ഈ ശിബിരത്തിൽ പ്രയോജനപ്പെടുന്നവന് കെ പ്രകടനെ അരിച്ചിട്ടിത്ത്. കർണാടക കൊടവ സാഹിത്യ അക്കാഡമിയുടെ ആദ്യനെല് നവംബർ തിങ്കത്ത് കൊടവ സംസ്കൃതി കാട്ടുവന്ത ബല്യ കാര്യക്രമത്തിന് ബംഗളൂരിൽ നടത്തുക തീരുമാനം മാടിത്തെന്ന് അക്കാഡമിയുടെ അധ്യക്ഷ അജിനിക്കണ മഹേഷ് നാച്ചയെ അരിച്ചിട്ടിത്ത്. കാര്യക്രമക്ക് സംബന്ധപ്പെട്ടതിനൊക്കെ മാഹിതി തന്ന അവ രാജ്യത്തെ മുഖ്യമന്ത്രി ബോരബോര ഇലക്കര സചിവങ്ങ ജില്ലര ശാസകങ്ങ സംസദങ്ങ ഖനപ്പെട്ടവ കൂടിയാടുക കാര്യക്രമത്തിൽ കൊടവ സാഹിത്യ കല ജനപദ സംഗീത സംസ്കൃതി പദ്ധതി ആചരണ സാർവജനിക സേവ സമാജസേവ ആധ്യാത്മ ശിക്ഷണ ആരോഗ്യ കൂടുന്നതിനൊക്കെ കൊടവാമയ്ക്ക് ഒത്തുകൊടുപ്പ് ഏതേ കോവിൽ നയിച്ചിത്ത് കൊടവ സംസ്കൃതി ജനജീവന പദ്ധതി കൂടുന്നതിനൊക്കെ ജില്ലക്ക് കേളിക്കൊണ്ടുവന്ന അർഹങ്ങൾക്ക് ഈ സന്ദർഭ പ്രശസ്തി കൊടുത്തിട്ട് സന്മാനമാടുക അർജിയിടുവ കീരാതെ ഉള്ളവു 40 വയത്ത് കടന്നങ്ങളായി തിഞ്ചിത്ത് തങ്ങളുടെ പാസ്പോർട്ട് അളത്തര ഫോട്ടോ പിന്നെ സ്വവിവരത്തുന്ന അക്കാഡമിയുടെ കച്ചേരിക്ക് ഇതേ 14 വളി ഒപ്പിച്ചിട്ടുണ്ടു. അർജിയിടുവക്ക് ജാതി പങ്കട ധർമ്മത്ര നിർക്കയില്ല എന്ന് അരിച്ചിട്ടത്. ദസറ നമ്മര മാരിപ്പത്ത് അവശാന റിപ്പേരി പണി നടത്തുവക്കുള്ള അങ്ങായത്ത് മടിക്കേരിയുടെ 66/12 kV കരണ്ട് ഉപ്പ കേന്ദ്രത്തിന്റെ പുറപ്പായുവ കോട്ടെ പിന്നെ ജനറൽ തിമ്മയ റോഡ് ഫീഡർക്ക് നാളെ പലക്ക 10 ഗണ്ടേഞ്ച് വൈകിപ്പ് 5 ഗണ്ടിക്ക് തന്നെ കരണ്ട് നിപ്പിച്ചിടുക. അന്ന് നയത്ത് കോളേജ് റോഡ് പ്രകൃതി ലേഔട്ട് ജയനഗര അശോകപുര ജലാശ്രയ ലേഔട്ട് സർക്കാരി ആസ്പത്രി മംഗളദേവി നഗര അരണ്യഭവന ചെയിൻ ഗേറ്റ് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് ഇൻഡസ്ട്രിയൽ ഏരിയ കാവേരി ഹാൾ പെൻഷൻ ലൈൻ സുത്തുമുത്ത് ഈ നേരത്തെ കരണ്ട് ഇപ്പില് സാർവജനികങ്ങ സഹകരിച്ചിടുവനൊക്കെ ഇലാഖയുടെ കാര്യനിർവാഹക എഞ്ചിനീയർ കേട്ടിട്ട്. ദസറ നമ്മര മാരിപ്പത്ത് ഇതേ 11/19 അംഗത്തിന്റെ മടിക്കേരിയിൽ ജില്ലാ മട്ടത്തിലെ കളിക്കൂട്ടത്തിന് ഏർപ്പാട് മാടിത്തെന്ന് മടിക്കേരി ദസറ കളി സമിതിയുടെ അധ്യക്ഷ പ്രദീപ് കർക്കര അരിച്ചിട്ടിത്ത്. സുദ്ധിഗോഷ്ഠി നടത്തുന്ന അവ 12 അംഗ പുലക്ക 6 ഗണ്ടിക്ക് മടിക്കേരി ജനറൽ കുറഞ്ഞര തിമ്മയ സർക്കിളിഞ്ച മാരത്തോൺ പിന്നെ റസ്തെ വോട്ട് പുറടുവാണ് മൂലക്ക കളിക്കൂട്ടക്ക് മൊഴിയിടുവാന്നരിച്ചിട്ടിത്ത് കളിക്കൂട്ടത്തിന് നേരെ നടപ്പുറം മാഹിത്തി കൊടുത്തത്. സുദ്ധിഗോഷ്ഠിയിൽ സമിതിയുടെ കാര്യദർശി വാഗേഷ് കൂടനിക്ക് പദാധികാരിയ ഹാജരിഞ്ചത്ത്. കൊടവട ധാർമ്മിക പിന്നെ സാംസ്കൃതിക സംസ്കാര ആന തോക്കുക്ക് ഭാരതീയ സംവിധാനത്തിനടിൽ അവശ്യ ധാർമ്മിക ആചരണത്തെ സ്ഥാനമാണ് തന്നിട്ട് സംവിധാനത്തിനടിൽ രക്ഷണ തരണമെന്ന് പറയാൻ മടിത്തു കൊടവ നാഷണൽ കൌൺസിൽ ഇതേ 9 അംഗ പലക 10:30 ഗണ്ടിക്ക് ജില്ലാധികാരി കച്ചേരിയുടെ എതിക്കെ ശാന്തി കൊത്തനിക്ക സഭനം നടത്തുവാന്ന് കൌൺസിലറുടെ അധ്യക്ഷ നന്ദി നരവണ്ഠൻ നാച്ചപ്പോ അരിച്ചിട്ടിത്. കർണാടക ലോകായുക്തത്ര കൊടുകു ജില്ലാ അധികാരിയെ ഇതേ 14 അംഗ പലക 12 ഗണ്ടേഞ്ച മജ്ജന 1 ഗണ്ടിക്ക് തന്നെ പൊന്നംപേട്ട താലൂക്ക് പഞ്ചായത്ത് സഭാ ബാഡിൽ ലോകായുക്ത കായതരടിൽ പുക്കാര അർജുന കൊടുത്തിട്ട് ദുമ്പുചിട്ടിത്ത് നോട്ടറേഞ്ച് അഫിഡവിറ്റ് മാറ്റിച്ച അർജുന സ്വീകാര മാടുക അഭിയാനത്തിന് നടത്തുക. സർക്കാരി കച്ചേരിയിൽ അധികൃത കലസ മാടിക്കൊടുപ്പക്ക് തടമാടുവോ കൂടുന്നതിനൊക്കെ അനാവശ്യ തൊന്തര കൊടുപ്പന്ത അധികാരിയ പിന്നെ സിബന്ധിയുടെ വിരുദ്ധ സാർവജനികങ്ങ നിർക്കുമാടുന്ന അർജിയിൽ പുക്കാറ് കൊടുത്തിട്ട് അഭിയാനത്തിന് പ്രയോജനപ്പെടുന്നവനൊക്കെ കർണാടക ലോകായുക്തത്ര പോലീസ് ഉപാധീക്ഷകങ്ങ അരിച്ചിട്ടിത്. ഇല്ലിക്ക് ബൈറ്റത്ര സുദ്ധി സമാചാര തീന്തത്ത്.
1: സുദ്ധി സമാചാര കേളിതിരി പ്രായോജകരു
2: ഇന്ത്യാസ് ലീഡിംഗ് ഡെവലപ്പേഴ്സ് സൺസിറ്റി.
3: ಕೇಳುಗರೆ ಗಮನಿಸಿ, ಇಂದು ರಾತ್ರಿ 8:10 ಇಂಡಿಯನ್ ಏರ್ಫೋರ್ಸ್ನ 94ನೇ ವಾರ್ಷಿಕೋತ್ಸವದ ಸಂದರ್ಭ ಏರ್ ಚೀಫ್ ಮಾರ್ಷಲ್ ಅಮರ್ ಪ್ರೀತ್ ಸಿಂಗ್ ಅವರಿಂದ ಸಂದೇಶವಿದೆ. ಕೇಳುವರೆ, ಸಮಯ ಇನ್ನೇನು 7:34 ಆಗಲಿದ್ದು. ಇನ್ನು ಮುಂದೆ ಜಾಹೀರಾತು, ನಂತರ ಕನ್ನಡದಲ್ಲಿ ವಾರ್ತೆಗಳು ಬೆಂಗಳೂರು ಕೇಂದ್ರದಿಂದ.
4: ಆಕಾಶವಾಣಿ ಈಗ ಸಮಯ 7:34 ಈಗ ಪ್ರಕಟಣೆ, ನಂತರ ಕನ್ನಡದಲ್ಲಿ ವಾರ್ತೆಗಳು.
5: ಕೇಳುಗರೆ, ಇದೇ ಶುಕ್ರವಾರ ಅಕ್ಟೋಬರ್ 9 ಸಾಯಂಕಾಲ 6:00 ರಾಜ್ಯ ಕೃಷಿ ಇಲಾಖೆ ಪ್ರಾಯೋಜಿತ ಹಲೋ ಕೃಷಿರಂಗ ನೇರ ಫೋನ್ ಇನ್ ಕಾರ್ಯಕ್ರಮದ ವಿಷಯ ಕೃಷಿ ಪರಿಕರಗಳ ನಿಯಂತ್ರಣದಲ್ಲಿ ಜಾಗೃತ ಕೋಶದ ಮಹತ್ವ. ಭಾಗವಹಿಸುವ ಸಂಪನ್ಮೂಲ ವ್ಯಕ್ತಿಗಳು ಡಾಕ್ಟರ್ ಎನ್ ರಮೇಶ್, ಜಾಗೃತ ಕೋಶದ ಜಂಟಿ ಕೃಷಿ ನಿರ್ದೇಶಕರು. ಕರೆ ಮಾಡಲು ಫೋನ್ ಸಂಖ್ಯೆಗಳು 2237047 2237048 2237049 ಎಸ್ ಟಿ ಡಿ ಕೋಡ್ 0800 ಕೇಳಿ, ಇದೇ ಶುಕ್ರವಾರ ಅಕ್ಟೋಬರ್ 9ರಂದು ಸಾಯಂಕಾಲ